0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: സിന്ദൂർ വയർപ്പൊളിൽ തേങ്കടമ്പിന് മാൽപട്ടഴിന്തതേ പൂ.